മാവളരി അത് പോകട്ടു ചിങ്ങോൾ തുഞ്ചി സ്കൂളുമോൾ അയ്യോ ഒന്ന് കാമഞ്ഞ്.